0: ഫുഷകെ ഫാഫയായ് എത്തേരെ ഫുഷകെ ഫാഫ ദൂ കൊല്ലാച്ച് ഹമകശവറും ഫാഫതം ഹോദാഗണ്ണ മീഹുന്ന ഇവരെ കൊങ്ങുളുണ ഫാഫതക്കെ സബബും ജജാ ലിബേനത്തെ
1: ولا تاكلوا مما لم يذكر اسم الله عليه وانه لفسق

0: بسم الله الرحمن الرحيم بسم الله والصلاة والسلام على رسول الله أعوذ بالله العظيم وبوجهه الكريم وسلطانه القديم من الشيطان الرجيم اللهم افتح لي أبواب رحمتك معني അല്ലാഹുഗെ ഇസ്മു ഫുളും ഫറമു അതി അല്ലാഹുഗെ റസൂലായ സലവാതാ സലാം ലെവും എതി ദുആ കുറമു റഹ്മത്തുൻ ദുർക്കുരവികും വാ ഷൈത്താനാഗെ നുബാകമും റക്കാതെരിക്കുരവും എതി മി അളാ മി ദണ്ണവണി മതിവരിവന്ത അല്ലാഹുഗെ ഹദ്രത്തുക അതി ഇഖലാംഗെ വജുഹു ഫുളു ദീലതിവന്ത അതി ഇഖലാംഗെ ഈ ഹുരിഹാ ബാരെ ഇസ്വെ ലിപിവൊടിക്കും വാ റസ്കലാങ് ഹദ്ദവാ ബൊടുക്കുറവി റസ്കലാക ഇബ റസ്കലാങ് റഹ്മത്തുകെ ദൊറുക്കൊളുത മി അളായട്ടക മുഴുവവാ ദിവ്വാ ഫാന്തേ
1: ദുനിയേഗെ ഹതരു ബിതു
2: രാജേഗെ ഉതുര ദെഖുനു
1: ഖബറ മൗലൂമാത്
2: ഒട്ടുമെന്നതി സവീസ് ഗഡീരു
1: ദിവഹി രാജേഗെ അടു
2: එංගා 7149 kHz medium wave 89 MHz fm band
3: ರಾಜ್ಯಕ್ಕೆ ಕೊಮ್ಮಿ ಹಿಸಾಬೆಗೆ ಹುರಿಗೆಂ ವೆಸ್ ಎವ್ವೆಸ್ ಅಗೆ ದೆಕ್ಕುಮ ಕಾಣುಲ ಪಿಎಸ್ಎಂ ಗೆ ಚೆರಲ್ತ ಫೋನು ಅಡುವ ಹಾಲ ಬಲಾಲುಮ ಫಸೇಹ ಗೊತೆ
4: ಪಿಎಸ್ಎಂ ಏ
5: ದಿವಿರಾಜ್ಯಕ್ಕೆ ಅಡ ದೀನುಗೆ ಅಡು ಅದಿ ದಿವಿ ಎಫ್ಎಂ ವೆಸ್ ಅಡುವ ಹಾಲ ವೇನೆ
3: ಟಿವಿಎಂ ಎಸ್ ಟಿವಿ ಅದಿ ಪಿಎಸ್ಎಂ ನ್ಯೂಸಸ್ ಬಲಾಲುಮೆ
4: PSM
5: Air iOS adi Android phone takun download kurawen
3: PSM Air
5: avaha phone download kurappa
3: kamiya vyapar verin gatum irshad hodam beinunta vyapar fura kuram beinunta
6: ಗುಣದಂಕಾರ
7: ಕೊಮ್ಮೆ ಹೊಣಿರು ದೊಹೆಗೆ ಹಿಂದುನು ನೋಗಿಟ್ ಫಣರಾಗ ರಿಪೀಟ್ ಹೊಣಿರು ದೊಹೆಗೆ ಹವೀರು ಹತರು ಗಿಟ್ ಫಣರಾಗ ಅದಿ ಆದಿತ್ಯ ದೊಹೆಗೆ ಹವೀರು ಹತರು ಗಿಟ್ ಫಣರಾಗ
6: ಎಂಗ 7149 kHz ಮೀಡಿಯಂ ವೇವ್ 89 MHz ಎಫ್ಎಂ ಬ್ಯಾಂಡ್
7: ಹಮೈಕಣಿ ದಿವಿ ರಾಜ್ಯಕ್ಕೆ ಅಡು

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമ്മായകു
0: എക്വരികമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

0: ഫാഫയായ് എത്തെ ഫുസുഗെ ഫാഫ ദൂക്കൊല്ലാച്ച് ഹമകശവറും ഫാഫതം ഹോദാഗണ്ണ മീഹുന്ന ഇവരെ കൊങ്ങുളുണ ഫാഫതക്കു സബബും ജജാലിബേനത്തെ
1: ولا تاكلوا مما لم يذكر اسم الله عليه وانه لفسق

കൊമ്പ്യൂട്ടർ സയൻസ് ദായറായും വിലാപുലജ്ക ഉഗണ്ടവാദ്യവുമുഖിത്തുറും ഫണ്ണിയാത്തുകനുകും ഇൽമി എക്കി ഹർക്കാത്തവുക മിഹു ബാരിവടാകണ്ണവ മീഗിത്തുറും എ കൊലജ് ഗെ ഫറാത്തും ടെക്നോളജി ദായറാക ബൈണലകുവ മി ഇതാര തക്കാതെമെതുവേ എബ്ബസ്സുന്തക പ്രോഗ്രാം തവുക ഇസ് ദൗരെ മിഹു അദാക്കുറവ മിഹുവക്കി ദിവ്യരാജ്യകെ ഡേറ്റാ സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI അതി ടെക്നോളജിഗെ മേധാണുക കുരീസഫുക ഫാഹക്കൊല്ലവെ എക്സ്പേർട്ട് എന്നുവത്ത തജ്രിബക്കാരെ എഗൊത്തും ട്രേഡ്നെറ്റ് മോലീസ്ഗെ ഡേറ്റാ സയൻറ്റിസ്റ്റെ ഇതുറും ഫ്രീലാൻസ് ഡേറ്റാ കൊൺസൾട്ടൻ്റെ ഗൊത്തുകാവെസ് മസക്കെ കുറവ ഫണ്ണിയാതുകനുകും മിഹു ഹാസ ദായറാത്തവുക തെരേക ഡേറ്റാ അനലിസ്റ്റിക് മെഷീൻ ലേണിംഗ് ഡേറ്റാ ഗവർണൻസ് ടെക്നോളജി മാനേജ്മെൻറ്റ് ഹിമെനെ സിഹി ദായറ ബേങ്കിങ് ദണ്ഡുവരിക്കം ഫത തഫാത് സിനാത്തക ഡേറ്റാ മുഡൽ തബ്ബിന കൊദ്ദെമുഗിത്തുറും ഏണവണി EU അത് UN ഇദാര തക്കവസ് കൊൺസൾട്ടൻസി ഫോർക്കൊദ്ദെവാഫ അമില്ല കെരിയായിഗിത്തുറും ഇജ്തിമായി ഗൊത്തും മുജ്തമോഗ അങ്ങനും ബാർവേർക്കുറുമം ഇസ്കന്ദെവ എഗൊത്തും വിമൻ ഇൻടെക്കെ വൈസ് പ്രസിഡൻ്റെ ഹൈസിയത്തുണ്ണ വില കോളേജ്ഗെ കൊമ്പ്യൂട്ടർ സയൻസ്ഗെ ദായറാകെ ലെക്ചറായി ഗൊത്തുക ഹുണ്ണവാഗെ ഏണ ഗെന്ദവണി രാജ്യക ഫണ്ണിയാത്തുക ദായറായി അങ്ങനുണ്ണ സുവാണു ബാർവരിക്കുറവമു ഡിജിറ്റൽ അതി ഡേറ്റാ ലിറ്ററസി ഫുളാക്കുറുമ അഗുഹൂരി മസക്കെത്തക്കെ കുറവുമുഗെന്തവ മിഹുവക്കി ഉഗണ്ണദെവുമുക വര രംഗള ലെക്ചറായിണ്ണോത ദാരിസ്സിഗെ ഗൊതുക മിഹുഗെ ദരിവരക്കമുഗാവ മുഷീറ സിഫകുരവി

0: അംഗാദി ഉംഗനാദി മുണിഫോയ് ഫിലുവാ ദിനമുഗ
1: തെദുവരികം മായകു
0: എക്വരികം മായകു
1: എരുവസ് മിഹാരുവസ് രയിതുന്നായകു രയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ എംമെഗാഹേർട്സ് എഫ് എം ബാൻഡ്